നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 എടവമാസം 31 തീയതി ഞായറാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. ശ്രുതി മധുരം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയ വിവരം. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV റാണിച്ചങ്ക നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 MV സ്ട്രെയിറ്റ് ഐലൻഡ് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. MV ജോളി ബോയ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ച കഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV ബാരട്ടാങ് നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. MV ഹഡ്ബേ ഷഹീദ് ദ്വീപ് സ്വരാജ് ദ്വീപ് സ്ട്രെയിറ്റ് ഐലൻഡ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് നാളെ രാവിലെ 7 മണിക്ക് പുറപ്പെടും. 16 ചൊവ്വാഴ്ച രാവിലെ 7 മണിക്കായിരിക്കും രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. സ്വരാജ് ദ്വീപിലേക്ക് MV കമോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര പോകും. അവിടെ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 16 ചൊവ്വാഴ്ച രാവിലെ 5:30. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്. ശ്രോതാക്കളെ, എല്ലാ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ആചരിക്കുന്നു. സുരക്ഷിതമായ രക്തദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്താനും ജീവൻ രക്ഷിക്കാൻ സൗജന്യമായ രക്തം ദാനം ചെയ്യുന്ന ദാതാക്കളെ ആദരിക്കാനുമാണ് ഈ ദിനം. 2004 മുതൽ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ABO രക്തഗ്രൂപ്പ് സമ്പ്രദായം കണ്ടെത്തിയ കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ് ജൂൺ 14. 1930 നോബൽ സമ്മാന ജേതാവുമായ അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ ലോക രക്തദാതാക്കളുടെ ദിനപ്രമേയം മനുഷ്യത്വത്തിൻ്റെ ഒരു തുള്ളി രക്തം ദാനം ചെയ്യൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ്.

0: 2016 March 4 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതിയാണ് സേതു ഭാരതം പദ്ധതി. റോഡ് സുരക്ഷയുടെ പ്രാധാന്യം മുൻനിർത്തിയാണ് സേതു ഭാരതം പദ്ധതി ആരംഭിച്ചത്. കൃത്യമായ ആസൂത്രണവും നടത്തിപ്പും ഉപയോഗിച്ച് ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ്യം. പഴയതും സുരക്ഷിതമല്ലാത്തതുമായ പാലങ്ങൾ നവീകരിക്കുന്നതിനൊപ്പം പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ദേശീയ പാതകൾ റെയിൽവേ ക്രോസിംഗിൽ നിന്ന് മുക്തമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണിത്. രാജ്യത്തൊട്ടാകെ ദേശീയ പാതയ്ക്ക് മുകളിലൂടെ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുക എന്നത് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യമായിരുന്നു. പാലങ്ങൾ വന്നാൽ ഗതാഗത കുരുക്ക് കുറയും, യാത്രക്കാർക്ക് വാഹനം ഓടിക്കാൻ കൂടുതൽ ഇടം ലഭിക്കും. സുരക്ഷിതമായ റെയിൽവേയും ദേശീയ പാത പാലങ്ങളുമുള്ളത് യാത്രക്കാരിൽ ഒരു സംരക്ഷണ ബോധം കൊണ്ടുവരും. പാലങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക എന്നതും ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്.
1: യോഗയും ധ്യാനവും. യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ സംസാരിക്കുന്നു.
2: ഏകാഗ്രത എന്നാൽ മനസ്സിനെ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്തലാണ്. ധ്യാനമാകട്ടെ ഒരു ആശയത്തെ ഇടതടവില്ലാതെ ഒഴുകാൻ അനുവദിക്കുന്നു. ധ്യാനം എന്നാൽ ധ്യാനിക്കുന്ന വസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ ഇടമുറിയാത്ത ഒഴുക്കാണ്. ചിന്തകളില്ലാത്ത ഒരു അവസ്ഥയാകും ഫലം. ദിവസവും കുറച്ച് സമയമെങ്കിലും ധ്യാനിക്കുന്ന ഒരാൾക്ക് ജീവിതത്തെ ശാന്തമായും സന്തോഷത്തോടെയും നേരിടാൻ കഴിയും. ധ്യാനം എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നു. മനസ്സിനും ശരീരത്തിലെ നാഡികൾക്കും ഉത്തേജനം നൽകുന്നു. ധ്യാനത്തിലൂടെ ഒരാളിലേക്ക് ദൈവികമായ ഒരു ഊർജപ്രവാഹം അനുഭവപ്പെടുന്നു. അങ്ങനെ ശരീരം ഒരു നവചൈതന്യത്തിൽ ആകുന്നു. ഒരു ദിവസം കൊണ്ട് ധ്യാനത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല. ജാഗ്രതയോടെയും വാശിയോടെയും ഏറെ ക്ഷമയോടെ വളരെ നാൾ കഠിന ശ്രമം നടത്തിയാലേ ധ്യാനാവസ്ഥയിലെത്തൂ. ധ്യാനത്തിനുള്ള മികച്ച സമയം പുലർച്ചെയാണെങ്കിലും അതിനു സൗകര്യമില്ലാത്തവർ സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഏത് സമയവും തിരഞ്ഞെടുക്കാം. ആർക്കും പരിശീലിക്കാവുന്ന ഒരു ധ്യാനരീതി ഇന്ന് നമുക്ക് പരിചയപ്പെടാം. സാധകന് യോജിച്ച ഒരു ധ്യാനരീതി ഗുരുവിൻ്റെ സഹായത്തോടെ സ്വീകരിക്കുക. ശത്രുത, കലഹം, വിദ്വേഷം തുടങ്ങിയ ചിന്തകൾ ഒഴിവാക്കണം. മനസ്സിലേക്ക് സംശുദ്ധമായ ചിന്തകളും വികാരങ്ങളും മാത്രം കടത്തിവിടുക. അനുയോജ്യമായ ധ്യാനാസനത്തിൽ ഇരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. തുടർന്ന് ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെക്കുറിച്ച് ബോധവാനാകുക. അവയെ ഓരോന്നായി ശ്രദ്ധിക്കുക. പിന്നീട് സ്വന്തം ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. സ്വന്തം ശരീരത്തിൻ്റെ പൂർണ്ണ രൂപം മനസ്സിൽ സങ്കൽപ്പിക്കുക. കാൽപാദം മുതൽ തലവരെയുള്ള എല്ലാ ഭാഗങ്ങളുടെ പേശികളെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അവയെല്ലാം അയഞ്ഞു വരുന്നതായി സങ്കൽപ്പിക്കുക. മുഖത്ത് പ്രസന്നത നിലനിർത്തിക്കൊണ്ട് ശ്രദ്ധയെ നാസാഗ്രഭാഗത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലോട്ട് വലിക്കുമ്പോൾ മൂക്കിനുള്ളിൽ അനുഭവപ്പെടുന്ന നേരിയ തണുപ്പും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അനുഭവപ്പെടുന്ന ചൂടും ആസ്വദിക്കുക. കഴിയുമെങ്കിൽ 5 മിനിറ്റ് ഈ രീതി തുടരുക. സാവധാനം സാധാരണ ശ്വാസത്തിലേക്ക് വരിക. പിന്നീട് ശ്രദ്ധയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ചിന്തകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ചിന്തകളെ നിയന്ത്രിക്കാതെ ഒരു സാക്ഷിയായി നിലകൊള്ളുക. നിരന്തരമായ നിരീക്ഷണം വഴി മനസ്സിൽ ചിന്തകൾ ഇല്ലാത്ത അവസ്ഥയിലെത്താം. ഇതിനിടയിൽ ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കണം. സമയപരിമിതി എത്തുമ്പോൾ ഇരിക്കുന്ന ചുറ്റുപാടുകളെ ശ്രദ്ധിച്ച് ധ്യാന നിലയിൽ നിന്നും മാറാം. ധ്യാനത്തിലൂടെ ലഭിക്കുന്ന മാനസിക ശാന്തി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. മനസ്സിൻ്റെ ശാന്തിയോടൊപ്പം അന്തസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക, രക്തപ്രവാഹം വർദ്ധിപ്പിക്കുക, രക്തസമ്മർദ്ദം കുറയ്ക്കുക, ഏകാഗ്രത വർദ്ധിപ്പിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ഗുണങ്ങളാണ് ധ്യാനത്തിലൂടെ ലഭിക്കുന്നത്. തുടർച്ചയായും സമയകൃത്യതയും ധ്യാന പരിശീലനത്തിന് ആവശ്യമാണ്. പ്രാണായാമം ചെയ്തതിന് ശേഷം ധ്യാനം തുടങ്ങാവൂ. ധ്യാന വിജയത്തിനും അഷ്ടാംഗയോഗത്തിലെ യമവും നിയമവും പ്രധാന ഘടകങ്ങളാണ്.
1: യോഗയും ധ്യാനവും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.

0: പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.
1: ഇന്നത്തെ ശ്രുതി മധുരത്തിൽ ആദ്യം വെളിച്ചം അകലെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾക്ക് ആർ കെ ശേഖർ സംഗീതം പകർന്നു. എസ് പരമേശ്വരൻ നിർമ്മിച്ച ഈ ചിത്രം 1975 പ്രദർശനത്തിനിറങ്ങിയത്.

എൻ ശങ്കരൻ നായർ സംവിധാനവും ശോഭന പരമേശ്വരൻ നായർ നിർമ്മാണവും ചെയ്ത് 1976 പുറത്തിറങ്ങിയ ഒരു ചലച്ചിത്രമായിരുന്നു തുലാവർഷം. പ്രേം നസീർ, ഹേമ ചൌധരി, ശ്രീദേവി, സുധീർ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശ്രുതിമധുരത്തിൽ അടുത്തതായി ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു മനോഹര ഗാനം.

ഇനി പി മാധുരി ആലപിച്ച ഊഞ്ഞാൽ എന്ന ചിത്രത്തിലെ ഗാനം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച ദേവരാജൻ മാസ്റ്റർ ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്കും സംഗീതം പകർന്നു. ഗാനരചന ബിച്ചു തിരുമല, സംവിധാനം ഐ വി ശശി.

എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ ചലച്ചിത്രമായിരുന്നു തൊട്ടാവാടി. പ്രേം നസീർ, ജയഭാരതി എന്നിവർ നായക നായിക കഥാപാത്രങ്ങളായി ഇതിൽ വേഷമിട്ടു. കേരളത്തിലെ പ്രശസ്തനായ കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമായ വയലാർ രാമവർമ്മ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചു. LPR വർമ്മ സംഗീതം പകർന്നു. ഇതിൽ PJ ജയചന്ദ്രൻ പാടിയ ഒരു സുന്ദര ഗാനമാണ് ശ്രുതിമധുരത്തിൽ അടുത്തതായി.

0: പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.
1: ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.